സുനിൽ പെരേറ, നിദാസ് ചിന്തനയാക്കതി നിർമ്മാണ കർവെ, വിരോധാകൽപ് ഗീത, സാഹിത്യമേ വിശേഷത്വേ ഇന്നല ഉപഹാസീയ നാടകീയ സ്വരൂപേട്ട ഗിനല്ല ജീവേ കവന്നി സുനിൽ ഏകട്ട് ഗയുമക് വകേമ റംഗനേ കുത്തേക്ക് തുണ എ ഗീവല് പ്രാസാംഗിക വിന്ദനയ ഇത്താമ ഇയലായി ജിപ്സിസ്ല ഗായനാക്കറപ്പു ഹുങ്ക ഗീതവല സങ്കല്പയ സുനിൽ ഗെ ഏക ഹറിയട്ടമ ലിയാഗന്ന അവശ്യയഗെ ഉദവ് ഓ നിതര ഗത്ത ഗീതേ പണവിടയ സജീവീ ഗുണേക്കിൻ നിപദവാഗന്നേ ഏ ഹർഹ എനിസാമ തമായി ഭൂമിയെ ജീവത്വന ബിനിസ്സുണ്ട് സുനിൽ പെരേറാഗെ സംഗീതയ ഉദവ്വക്കുണേ സുനിൽ കൊന്ത കെലിൻ ത്യാഗന തമങ്കെ ഗീതകലാവ് മെഹവേ എതം അവസ്ഥാവല് ജാത്യാന്തര വെലന്തപ്പുള പവാ അഭിയോഗിയുടെ ലക്രമിൻ എ പരിധിയെ വെലന്ത പ്രചാരണയാണ്ട് എരൈവ് നഗീസിരീമാക് സമാജയുടെ വികല്പ ബലപേമക് ഇല്ലകരണ് എനിസാമ എതം ഗീതവലിൻ ഹെക്യാവ് ലഭുണ ഏക മഹാജന സന്നിവേദന കാറേ ബറപതല് കേന്ദ്രസ്ഥാനം.